ത്തെ അയക്കുമെങ്കിൽ അബ്ദസുരത് ബാർ ബാർ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതു വലാ നൗം. അല്ലാഹ് റബ്ബുൽ ഇജ്ജത് നൈലാവസുക് ഖൈം നിഷ്ടേ സുക് പാതി കേദുൻ വല നിഷ്ടേ അഗമനില്ലാ ഖോബ് റാജി ഔനാ അഗമാമുലു ഗനി ഉദിക്കി ദാചിലേ ദൈ അല്ലാഹ് റബ്ബുൽ ഇജ്ജത് പ ഔസാഫു കിദി ഔദാ ഖശാനി അല്ലാഹ് റബ്ബുൽ ഇജ്ജത് പ സൂറ ബഖറ കി ഫർമൈതി വ ഇലാഹുകും ഇലാഹു വാഹിദ് സ്താസു മഅബൂദ് സ്താസു ഖുദൈ ചിലേ ഖസിർ ഫിയൗ ദി ഗന ഇലാഹു ബൽ സുക് മഅബൂദി ബർ ഹഖ നിഷ്ടി ദഖശാനി മുഖ്തലിഫ് അംബിയാ ഇക്രാം ചിദി യഗൂ ഖുൽ ഖുമുന ദദാ ഖബറ കർദ ലഗസിംഗചി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം വിലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിന സാലിമീൻ എല്ലാ പാകത്താനെ ഇലാഹു സുക് മഅബൂദ് നിഷ്ടി ഉസ ബി ഇൻസാഫുക ദഖശാനി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖുൽ ഖും തവി അഗൈറ അല്ലാഹി അബ്ഗീകും ഇലാഹ തസ്ദി അല്ലാ പാകനെ ഇലാവാ സുക് മഅബൂദ് തലാഷ് കവൈ കലചിദി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖും അകട്ടിന ഖുദൈ ജോർക او موسى عليه الصلاه والسلام خدای له خدای هم کلامای له تل نو شات ابو دی کټینه خدای جوړک نو دا الله رب العزت په اغه ځکی موسى عليه السلام چې کله واپس راغی نو فرمایل چې اغیر الله ابغیکم الها تاسو دی الله پاک نه لودي بل چانه خدای جوړوي او هو فضلکم علی العالمین حالان کې الله رب العزت تاسو فضیلت را کړی په ټول خلقو منی نو تاسو بیا دی غنه الاو نور چانه خدای جوړوي نو دا تمامه خبر چې دا دی الله رب العزت په وحدانیت منی دا ثابت دی چې الله رب العزت محبوبي بر حق دی یو کال طرف ته ځو بیا مخه ته پروګرام چلو شي اجي غنور نو تاسو ورې ریډیو امن اف ام 88.4 بټګرام پروګرام د زمګ دین او دنیا یوینې 2 بجو پوری دا پروګرام تاسو پر ریډیو امن اف ام 88.4 بټګرام باندې اوري شي.